നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 11 വ്യാഴാഴ്ച. ഇന്ന് അവിട്ടം ദിന പ്രത്യേക പരിപാടി, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി സ്ട്രേറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. ഈ ബോട്ട് രംഗത്തു നിന്നും തിരികെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6:15 സ്വരാദ്വീപിലേക്ക് തിരിക്കും. സ്വരാദ്വീപിൽ നിന്നും നാളെ രാവിലെ 8:45 ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബംബുക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം വി റാണിച്ചങ്ക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാദ്വീപിലേക്ക് തിരിക്കും. സ്വരാദ്വീപിൽ നിന്നും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30. എം വി കമോട്ട നാളെ ഉച്ചതിരിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് 3-ാം ഓണം, അവിട്ടം. ഏവർക്കും അവിട്ട ദിനാശംസകൾ. തിരുവോണനാളിന്റെ പിറ്റേ ദിവസമാണ് അവിട്ടം ആഘോഷിക്കുന്നത്. 10 ദിവസത്തെ ഓണാഘോഷങ്ങളിൽ തിരുവോണം കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ് അവിട്ടം. തിരുവോണത്തോടെ 10 ദിവസത്തെ പൂക്കളങ്ങൾ അവസാനിക്കും. പക്ഷേ ഈ വർഷം പൂക്കളം 11 ദിവസമാണ് ഉണ്ടായിരുന്നത്. സാധാരണയായി അവിട്ടം നാളിൽ പുതിയ പൂക്കളങ്ങൾ ഇടാറില്ല. എന്നിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ആ പൂക്കളങ്ങളുടെ നിറച്ചാർത്തുകൾ ഗൃഹാതുരത്വത്തോടെ നിറഞ്ഞു തന്നെ നിൽക്കും.

ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം ഈ ചിത്രത്തിൽ യേശുദാസിനൊപ്പം ലതിക ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഓണനാളുകളിൽ ആരും പട്ടിണി കിടക്കരുത് എന്നാണ് വിശ്വാസം. തിരുവോണ ദിവസത്തെ ബാക്കി വരുന്ന വിഭവങ്ങളും കൂട്ടി ആളുകൾ സ്നേഹത്തോടെ അവിട്ടം ദിനത്തിൽ ഭക്ഷണം പരസ്പരം പങ്കിട്ട് കഴിക്കുന്നു. മഹാബലി തമ്പുരാൻ തിരികെ എഴുന്നള്ളുന്ന ദിവസങ്ങളിൽ ഒന്നായാണ് അവിട്ടം നാൾ കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പുലികളി, വള്ളംകളി പോലുള്ള ആഘോഷങ്ങൾ

0: ജലോത്സവം ഈ പടത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഒരിടവേള. പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ഇന്ത്യയിൽ ദേശീയ നേത്രദാന പക്ഷാചരണമായി ആചരിച്ചു വരുന്നു. നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വളർത്തുക, മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. കൂടാതെ കോർണിയ അന്ധത തടയുക, നേത്രദാനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നതും ഈ പക്ഷാചരണ വേളയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. പ്രായഭേദമന്യേ ആർക്കും നേത്രദാനം നടത്താവുന്നതാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, കാഴ്ചശക്തിക്കായി കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്നിവർക്കും നേത്രദാനം സാധ്യമാണ്. മരണശേഷം നമ്മുടെ കണ്ണിലെ കോർണിയ കാഴ്ച പരിമിതരിലേക്ക് വെച്ചുപിടിപ്പിക്കുന്ന പ്രക്രിയയാണിത്. മരണശേഷമുള്ള 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ഡോക്ടർമാരുടെ സഹായത്തോടെ കണ്ണിന്റെ കോർണിയ ശേഖരിക്കേണ്ടതാണ്. നേത്രദാനം മഹാദാനം. പ്രിയ സുഹൃത്തുക്കളെ, മരണാനന്തരം നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രത്തിൽ ഇന്നേ ഒപ്പുവെക്കാം. ഓർമ്മിക്കുക, നേത്രദാനം ചെയ്യുന്നതുകൊണ്ട് ഭൗതിക ശരീരത്തിന് യാതൊരു വൈകൃതവും സംഭവിക്കില്ല.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometer, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric.
2: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി.

0: പ്രിയമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് 27 ലോക തടാക ദിനമായി ആചരിക്കുന്നു. തടാകങ്ങളുടെ സംരക്ഷണവും സുസ്ഥിരവുമായ പരിപാലനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയിലെ ഉപരിതല ശുദ്ധജലത്തിന്റെ വലിയൊരു ഭാഗം തടാകങ്ങളിലാണുള്ളത്. കുടിവെള്ള ലഭ്യതയ്ക്കായി ഈ തടാകങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ലോക തടാക ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എണ്ണമറ്റ ജലജീവികളുടെയും പക്ഷികളുടെയും ആവാസ വ്യവസ്ഥയാണ് തടാകങ്ങൾ. വെള്ളപ്പൊക്കം തടയുന്നതിനും കാർബൺ അടിഞ്ഞുകൂടുന്നത് നിയന്ത്രിക്കുന്നതിനും തടാകങ്ങൾ സഹായിക്കുന്നു. വ്യാവസായിക മാലിന്യങ്ങളും രാസവസ്തുക്കളും കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന തടാകങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതും ലോക തടാക ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ഈ വർഷത്തെ പ്രധാന പ്രമേയം. പ്രിയമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് 27 ലോക തടാക ദിനമായി ആചരിക്കുന്നു. തടാകങ്ങളുടെ സംരക്ഷണവും സുസ്ഥിരവുമായ പരിപാലനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയിലെ ഉപരിതല ശുദ്ധജലത്തിന്റെ വലിയൊരു ഭാഗം തടാകങ്ങളിലാണുള്ളത്. കുടിവെള്ള ലഭ്യതയ്ക്കായി ഈ തടാകങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ലോക തടാക ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എണ്ണമറ്റ ജലജീവികളുടെയും പക്ഷികളുടെയും ആവാസ വ്യവസ്ഥയാണ് തടാകങ്ങൾ. വെള്ളപ്പൊക്കം തടയുന്നതിനും കാർബൺ അടിഞ്ഞുകൂടുന്നത് നിയന്ത്രിക്കുന്നതിനും തടാകങ്ങൾ സഹായിക്കുന്നു. വ്യാവസായിക മാലിന്യങ്ങളും രാസവസ്തുക്കളും കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന തടാകങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതും ലോക തടാക ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ഈ വർഷത്തെ പ്രധാന പ്രമേയം തടാകങ്ങളുടെ സംരക്ഷണം, ശുദ്ധജല സുരക്ഷ, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയാണ്. കൂടാതെ ശുദ്ധജല സുസ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് ലോക തടാക ദിനാചരണത്തിന്റെ പ്രധാന സന്ദേശം.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: അവിട്ടന്തിന പ്രത്യേക പരിപാടി തുടരുന്നു. ആവണി മാസത്തിലെ അവിട്ടനാൾ ഹിന്ദു ആചാരപ്രകാരം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തിക്ക് തൊട്ടു മുൻപ് വരുന്ന പൗർണമി നാളാണ് ആവണി അവിട്ടം. മഹാരാഷ്ട്രയിൽ ഇത് നാരിയൽ പൗർണമി എന്ന പേരിൽ അറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലാണ് ആവണി അവിട്ടം എന്ന പേരിൽ ആഘോഷം നടക്കാറുള്ളത്. പ്രത്യേകിച്ച് ബ്രാഹ്മണർ ഇത് ആഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ആവണി അവിട്ടത്തിന് ബ്രാഹ്മണർ പൂണൂൽ മാറ്റുന്നതോടെ ഒരു വർഷം മുഴുവൻ ചെയ്ത പാപങ്ങളിൽ നിന്നും രക്ഷ നേടുകയും പുതിയ പൂണൂൽ ധരിക്കുന്നതിലൂടെ പുതിയൊരു രക്ഷാകവചം അണിയുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസം. വടക്കേ ഇന്ത്യയിൽ ആവണി അവിട്ടം, രക്ഷാബന്ധൻ, രാഖി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു.

രസം എന്ന പടത്തിൽ ചിത്ര ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഓണം ഒത്തൊരുമയുടെ ഉത്സവമാണ്, ജലോത്സവങ്ങളുടെ നാടാണ് കേരളം. ചമ്പക്കുളം തച്ചൻ ഈ ചിത്രത്തിൽ യേശുദാസും കൂട്ടരും പാടിയ ഗാനം.